ഉണർത്തിൻസിയവൻ ഉംകന്യാഹബും ചങ്കേങ്ങകം ചൗല ഫൈഫ് എന്ത്യർത്തഹമുനിട്ട് യഗിങ്ങൾഡുമിക്കുങ്ങ സെജിക്കെ കൊക്കെ റാഡിയോ എക്സ് കെഫം തുംചത്തിനിക്കമ്പ ഓ ഫൈഫ് ഇൻ ടുനഹമുനിട്ട് ഗിഹം ഇംചത്തിനി ഹ്വാഹ്യാത് ഉംകുങ്ങവ ഉംച പ്രോഗ്രാം കിക്കോ യങ്കിഹ്യ ഓ വിലുങ്ങസ കിക്ക പ്രോഗ്രാം കി ഉലസി ഉംങ്ങാട്ടു കിക്കോ ഇംചക്കി Yakal ngawa mta program ki gungse neke yikoma si Dumte gyesu mta gyesu mta gyesu mta gyesu Ya uwa bilungusa Kani kuna ki dewe Kani a uwa tiki pani ngawa Ganda hula siya gyesu mta gyesu mta gyesu mta gyesu mta gyesu ngawa Skola hi gyesu longusa Dumte gyesu ki Kangalaka gyesu ya uwa dawa Toa tiki hi Dawa tutuka gyesu longusa furko hi ya kia ngawa skola higi ya uwa tamta gya sengki kankala ang manakua agita awa doki kahya uwa tangga gani tagi kahya uwa leister fardak yada gani kankala agita at nga dawabani agita at tangga ya ta kita sa u kuhi agihya tangga u kano ya tisumuki kawi aku dah kita dengan wad ada dawat tangga tak kita sa dah matu tu tak kita tangga ku dah orang ni dawa agita aku sa dawa aku ingat ni ki ya wah macam tangi yang kau ikut dengan macam program kita ngasih ni ki komisi aku ni macam program agita kestram macam kau lah ini macam kia si kau macam aduh ki kau tangi ya kau dawa macam program kita ngasih ni ki komisi Mencegah ke kang kambam mencegah kongke o menitik kiterian tundem cetang kuang ngawal letlen hige ya kau ngawa ikafit kang ngawa program nungge tuan kau kelatam mencegah si orang guru guna tak kita si kamu ada aku nertin siapa mungkin ya ha tolong kita cakap kang ngawat ngawa jadi tak ikut